ആകാശവാണി ആദിലാബാദ് 100.2 FM മനസ്സു നിണ്ട. സമയം 6 ഗണ്ടലുക്ക് വസ്തുതി. മരികൊച്ചും സേപ്പട്ലോ ഹിന്ദിലോ വാർത്തലു, 6 ഗണ്ടല 5 നിമിഷാലക്കു ആംഗ്ലംലോ വാർത്തലു. ഡൽഹി കേന്ദ്രം നുഞ്ചി റിലേ.